ഉണ്ടെന്ന് ഗംഭീരൂപമെല്ലാം എൻ ഹൃദയത്തുടിപ്പാകമാറ്റുന്ന എൻ ജീവനാട്കളെല്ലാം ജപവീരനൽ ൃത് എൻ ജീവന കളെല്ലാം ജപവീരനൻ ൃത് ആരാധ